ഒരു അഖിയോക്കി അഖിയോക്കി ജരോക്കെ സേ ഏക് ക്ലാസിക് റൊമാൻറ്റിക് സോങ് ഹേ ഇസ് ഫിലിം മേ സച്ചിൻ നേ ഔർ രഞ്ജിതാ നേ കാം കിയേ ഹേ ഹമാരേ ദോസ്തോ ഔർ ഇസ്കെ ബാദ് ഹം ബഢ്തേ ഹേ അഗ്ലാ ഗീത് കേ ഓർ ചോരീ ഹോ ഗയി ഹേ ഔർ ചോരീ കിസി കോ ദിൽ ഹോ ജാതേ ഹേ ചോരീ കിസി കോ പൈസേ ഹോ ജാതേ ഹേ ലേക്കിൻ യഹാ കുഛ് ഔർ ബാത് ഹേ।